0: ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം സ്റ്റേറ്റ് ടു മുംബൈ വിവിധ ഭാരതി.
1: ഫിലിം ബോർഡർ ഇസ്കെ സിതാരെ തേ സനി ദേവൽ, ജക്കി ഷ്രോഫ്, സുനിൽ ഷെട്ടി, അക്ഷയ് ഖന്ന, സുദേഷ് ബേരി, പുനീത് ഇസ്സർ, കുലഭൂഷൺ ഖർബന്ദ, തബ്ബു, പൂജാ ബത്ര ഓർ ശ്രാവണി വഗേര. ये फिल्म सन 1971 में हुई लोंगेवाला की लड़ाई पर आधारित थी. चूंकि बात